0: ഒളിക്കൂടിരുന്ന നൈറ്റ് പാർട്ടി നീ ഡി ജെ ഫാന്റ
1: nabakoyenti tujja kuba mukwega mu programu eno bingi ebiyaka choino tegera nti tuba mukunumirwa music ate twabanga tuba mukwega ndijja kuba wanakemba kano nkubira kaisimu iwakemba nikwa namugawulire bulungi iwo bwoba iwe akemba kano okeze muki era kakuwa magezichi akemba kano kujja okubanga ule dakikadi lyabiridonka edakabira kusawa omwendo gona kolwalero kadongo kamu super andi jakuba akemba wano onkobere chichi iwe chokezem ade chichi cheka kubui kuira maiso wayega DJ Fanta Mr. Vibe akemba nze kankabawe mukawulire bulungi ino bakete chali musabo